നമസ്കാരം തൃശൂർ. ദിസ് ഇസ് ആർ ജെ കടാവിൽ കുട്ടി ആർ ജെ ശ്രീനിക്ക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടിറങ്ങിയ കൂട്ടുകൂടാം. മഴ ഇഷ്ടമല്ലാത്തൊരു വളരെ കുറവായിരിക്കും അല്ലേ? ജനലരികിലൊക്കെ ഇരുന്ന് മഴ നോക്കിക്കൊണ്ട് ഒരു കപ്പ് ചൂട് ചായ കുടിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഓഫ്, അതൊന്ന് വേറെ തന്നെ. മഴയുടെ ഓരോ തുള്ളിക്കും ഒരു കഥ പറയാനുണ്ടെങ്കിൽ ഇന്നത്തെ കഥ കർക്കിടകത്തിൻ്റെതാണ്. ഇന്ന് ഈ മഴക്കാല മാസത്തിൻ്റെ വിശേഷങ്ങളും അതിന് പിന്നിലെ കഥകളും നമ്മുടെ പാരമ്പര്യം ഒക്കെ ചേർത്ത് ഒരു അടിപൊളി യാത്രയാണ് നമ്മൾ ഒരുമിച്ച് നടത്താൻ പോകുന്നത്. അപ്പോൾ എവിടെയും പോകരുതേ. നിങ്ങൾക്കൊപ്പമുള്ളത് ആർ ജെ കടാവിൽ കുട്ടി ആർ ജെ ശ്രീനിക്ക ഫ്രം മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. എന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് RJ ക്രാവിൽ, കുട്ടി RJ ശ്രീനിക്ക. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഇന്ന് നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗ് ആണ്. ഞാനിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെ ഡയലോഗ് ആണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ദാ പിടിച്ചോ.
1: ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സൗണ്ട് റിക്വയർമെന്റ്സ്
2: ഉണ്ടാവില്ല?
1: ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ. ശരി, അതൊക്കെ പോട്ടെ, ഒരു ഫീഡ്ബാക്ക് എങ്കിലും കിട്ടും.
3: അഭിപ്രായം പരിപാടി കഴിയുമ്പോ നിങ്ങൾ അറിഞ്ഞോളൂ.
1: അതല്ല ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, ഒരു സ്പീക്കറാണ്. നമ്മൾ പാടുന്നത് നമ്മൾ കേക്കണ്ടേ? നമ്മൾ പാടുന്നത് നമ്മൾ കേക്കണമല്ലോ.
4: നിങ്ങൾ പറഞ്ഞ എന്തിനാ കഴിഞ്ഞ വർത്തമാനം നിങ്ങൾ കേൾക്കണത്?
1: കേട്ടാലേ ശരിക്ക് പാടാൻ
5: പറ്റുമോ?
0: എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് അയക്കാം. ഒന്നും കൂടി പറയാം, 9072879090. അപ്പൊ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് RJ ക്രാവിൽ, കുട്ടി RJ ശ്രീനിക്കാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് അഗൈൻ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ആർ ജെ ക്രാവിൽ കുട്ടി ആർ ജെ ശ്രീനിക കേട്ടിറങ്ങിയ കൂട്ടുകൂടാം. മഴക്കാലത്ത് പുതുപ്പിനുള്ളിൽ കിടന്നുറങ്ങാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാല്ലേ. കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഈ മഴ തന്നെയായിരിക്കും. മലയാള കലണ്ടറിലെ അവസാന മാസമാണ് കർക്കിടകം. കേരളത്തിലെ ഏറ്റവും ശക്തമായ മഴ ലഭിക്കുന്ന സമയവുമാണ്. പണ്ട് കാലത്ത് ഈ സമയത്ത് കൃഷി ചെയ്യാനും യാത്ര ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾ വീട്ടിലിരുന്ന് ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കുകയും ബുക്സ് വായിക്കുകയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതായത് കർക്കിടകം മഴ മാത്രമല്ല കുടുംബത്തെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു ചോര, ഈ മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്ക് എന്താ? പഴംപൊരിയോ ഉഴുന്നുവടയോ പരിപ്പുവടയോ അതോ മറ്റെന്തെങ്കിലും? എനിക്ക് പരിപ്പുവടയാണ് കേട്ടോ. അടുത്തൊരു പാട്ടിന് ശേഷം തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ആർ ജെ ക്ടാവിൽ കുട്ടി ആർ ജെ ശ്രീനിക്കാം.

ഹലോ കൂട്ടുകാരെ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. ആൻഡ് നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ കുട്ടി RJ ശ്രീനിക്ക. അപ്പോൾ ഇനി കർക്കിടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയിലേക്ക് കടക്കാം. ഈ മാസത്തിന് രാമായണ മാസം എന്നും വിളിക്കാറുണ്ട്. അതെന്താണെന്നറിയോ? പണ്ട് മുതൽ ഈ മാസത്തിൽ വീടുകളിലെ ക്ഷേത്രങ്ങളിലും അധ്യാത്മരാമായണം വായിക്കുന്ന പതിവുണ്ട്. ശ്രീരാമൻ്റെ ജീവിതത്തിലൂടെ സത്യം, ധർമ്മം, സ്നേഹം, ക്ഷമ, ഇങ്ങനെ ഒരുപാട് നല്ല മൂല്യങ്ങൾ പഠിക്കാവുന്ന വിശ്വാസമാണ് ഇതിന് പിന്നിലുള്ളത്. നിങ്ങളുടെ വീട്ടിലിങ്ങനെ രാമായണം വായിക്കാറുണ്ടോ? എൻ്റെ വീട്ടിൽ എൻ്റെ മുത്തശ്ശിയൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. ഇനി കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. ആൻഡ് നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, നിങ്ങളുടെ സ്വന്തം കുട്ടി RJ ശ്രീനിക്ക.

ഒരു ഫാക്റ്റ് പറയട്ടെ. പണ്ടൊക്കെ കർക്കിടകത്തെ പഞ്ഞമാസം എന്നും വിളിക്കാറുണ്ടായി. ഞാൻ ഈ പേര് ആദ്യമായി കേട്ടപ്പോൾ വിചാരിച്ചത് പഞ്ഞമാസോ അതെന്ത് സംഭവം. സത്യത്തിൽ ഇതിന് പിന്നിലൊരു കഥയുണ്ട്. പണ്ടൊക്കെ കേരളത്തിൽ സ്വിഗ്ഗി ഇല്ല, സൊമാറ്റോ ഇല്ല, 24 മണിക്കൂർ തുറന്നിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്സും ഇല്ല. വീട്ടിലുള്ള ഭക്ഷണവും കൃഷിയുമായിരുന്നു മെയിൻ. കർക്കിടകം എത്തുമ്പോഴേക്കും പഴയ വിളവൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ടാവും. പുതിയ വിളവിന് ടൈമുമില്ല. പല വീടുകളിലും ഭക്ഷണം വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ കഥയിലെ ബെസ്റ്റ് പാർട്ട് ഇതൊന്നല്ല. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ആർ ജെ ക്ലാവിൽ, കുട്ടി ആർ ജെ ശ്രീനിക്ക, ആൻഡ് യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങിയ കൂട്ടുകൂടാം.

ढोल लपेटनम, लव लस्ट डबल कष्ट बड़ा ढेटनम।

வெல்கம் பேக். திஸ் இஸ் ஆர்ஜே கிராவில், குட்டி ஆர்ஜே ஸ்ரீனிகாந்த். யூ ஆர் லிஸ்னிங் டு மை ரேடியோ 90 FM, கேட்டறிங்க கூட்டுவிடா. அப்போ பேக் டு ஸ்டோரி. பெஸ்ட் பார்ட் எந்தெന്ന് വെച്ചാൽ ഇതൊന്നല്ല. ഇത്രയും മഴയും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന സമയത്ത് പോലും ആളുകൾ ഈ മാസത്തെ വെറുതെ കടന്നുപോകാൻ വിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ കർക്കിടകം നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുമ്പോൾ മാത്രമല്ല സന്തോഷം കണ്ടെത്തേണ്ടത്, ചിലപ്പോൾ കുറവുകൾക്കിടയിലും നമ്മൾ നിമിഷങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഒരു ചെറിയ മ്യൂസിക് ബ്രേക്ക്. ദിസ് ഇസ് ആർ ജെ ക്രാവിൽ, കുട്ടി ആർ ജെ ശ്രീനിക്ക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. എന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് RJ കിടാവിൽ, കുട്ടി RJ ശ്രീനിക്ക. കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു സംഭവം ഉണ്ട്. ചെറുപ്പത്തിൽ മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ മുറ്റത്തേക്ക് ഓടി മഴയത്ത് നനയും അല്ലേ? പക്ഷെ 5 മിനിറ്റിന് ശേഷം അമ്മയുടെ വിളി തുടങ്ങും, മര്യാദയ്ക്ക് അകത്ത് കയറിക്കോ. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ കുറച്ച് നേരം കൂടി മഴയത്ത് കളിക്കും. പിന്നെ രാത്രി ചെറിയൊരു തുമ്മൽ വന്നാൽ അമ്മയുടെ ഡയലോഗ് റെഡി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എന്തോ ശരിയല്ലേ? അങ്ങനെ നോക്കുമ്പോൾ കർക്കിടകം മഴയുടെ മാസം മാത്രമല്ല, കുറേ കുഞ്ഞു ഓർമ്മകളുടെ മാസമാണ്. ഒരു സൂപ്പർ പാട്ടിന് ശേഷം തിരിച്ചു വരാം. ദിസ് ഇസ് RJ കിടാവിൽ, കുട്ടി RJ ശ്രീനിക്ക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ്, വീണ്ടും സ്വാഗതം. ദിസ് ഇസ് ആർ ജെ ക്രാവിൽ, കുട്ടി ആർ ജെ ശ്രീനിക്ക, ആൻഡ് യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. മഴവെള്ളത്തിൽ പേപ്പർ ബോട്ട് ഒഴുക്കിയത്, സ്കൂളിൽ പോകുമ്പോൾ ചെളിയിൽ കാലി എഴുതിയത്, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ ജനലിൽ കൂടെ മഴ നോക്കിയിരുന്നത്, ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഫീലില്ലേ? അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം, മഴ പെയ്യുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഓടുന്ന വ്യക്തികളാണോ അതോ പുതപ്പിനുള്ളിൽ കിടക്കുന്ന വ്യക്തികളോ? ദിസ് ഇസ് ആർ ജെ ക്രാവിൽ, കുട്ടി ആർ ജെ ശ്രീനിക്ക, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. കുറച്ച് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരുന്നതായിരിക്കും.
1: അബ്ദുട്ടി മകൻ സുദുട്ടി എന്നവർ ഈ മഹറിന് സമമായി അവളെ സ്വീകരിക്കാൻ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഇതൊക്കെ വരുവാടാറിയായി
1: അത് ശരി, വന്ന് വന്ന് കുമാര് നമ്മളെക്കാൾ കുഴപ്പമാണല്ലോ.
2: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും.

0: ഇത്
1: ഞാൻ വെട്ടി തെളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം.
0: അന്ന് നോക്കാം,
2: ഇനി കുറുക്കുവഴി ഒന്നും വേണ്ട.
0: ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാൻ വേണ്ടി

0: നീ അവളെ ചേഷ്ടകളൊക്കെ ഒന്ന് ക്യൂട്ടായിട്ട് വാച്ച്
1: ചെയ്ത്
0: നോക്കണ പോലെ നോക്കാനല്ല പറഞ്ഞു.
2: പിന്നെ
0: പോയെ
2: റൊമാൻറ്റിക് അറിയില്ല.
0: അതിലേക്ക് നിർണ്ണയം കാണിക്കണേ
2: ഇതല്ലെങ്കിലേ അവന്മാര് ബാക്കി വന്നത്.

0: വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടിറങ്ങി കൂട്ടുകൂടാം. എന്ന് നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ ശ്രീനിക്ക. ഇന്ന് നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗ് ആണ്. ഞാനിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെ ഡയലോഗ് ആണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ദാ പിടിച്ചോ.
1: ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സൗണ്ട് റിക്വയർമെന്റ്സ് ഉണ്ടാവില്ല. ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ. ശരി, അതൊക്കെ പോട്ടെ. ഒരു ഫീഡ്ബാക്ക് എങ്കിലും കിട്ടും.
2: അഭിപ്രായം പരിപാടി കഴിയുമ്പോ നിങ്ങൾ അറിഞ്ഞോളൂ.
1: അതല്ല ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, ഒരു സ്പീക്കറാണ്. നമ്മൾ പാടുന്നത് നമ്മൾ കേക്കണ്ടേ? നമ്മൾ പാടുന്നത് നമ്മൾ കേക്കണമല്ലോ.
3: നിങ്ങൾ പറഞ്ഞ എന്തിനാ കഴിഞ്ഞ വർത്തമാനം നിങ്ങൾ കേൾക്കണത്?
1: കേട്ടാലേ ശരിക്കും പാടാൻ
4: പറ്റൂ. ഫീഡ്ബാക്ക് പോലും അറിയാത്ത താനൊക്കെ എവിടത്തെ സിംഗറാണോ?
0: എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് അയക്കാം. ഒന്നും കൂടി പറയാം, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ ശ്രീനിക്കാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9654341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

നമ്മൾ ഇന്ന് കുറേ പാട്ടുകളും കർക്കിടക വിശേഷങ്ങളും കേട്ടുല്ലേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർജെ ക്ലാവിൽ, കുട്ടി ആർജെ ശ്രീനിക്ക. മഴ പെയ്യുന്നത് എല്ലാവരും കാണും, പക്ഷെ മഴ കേൾക്കുന്നവർ കുറവാണ്. പണ്ടുള്ളവർക്ക് കർക്കിടകം ഒരു റിമൈൻഡർ ആയിരുന്നു, പ്രകൃതിയോട് വീണ്ടും സംസാരിക്കാനുള്ള ഒരു സമയം. അവർക്ക് അറിയായിരുന്നു, പ്രകൃതിയെ ശ്രദ്ധിക്കുന്നവൻ ജീവിതത്തെയും ശ്രദ്ധിക്കാൻ പഠിക്കും. അപ്പോൾ ദാ എൻ്റെ ഗുഡ് ബൈ ഇവൻ്റ് ആയിട്ടോ. അതിനു മുൻപേ ഒരു കാര്യം ചെയ്യോ, അടുത്ത പ്രാവശ്യം മഴ പെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് ഫോൺ മാറ്റിവെച്ച് മഴത്തുള്ളികളെയും ഇലകൾ കാറ്റിൽ ചലിക്കുന്നതും മണ്ണിൻ്റെ മണമൊന്നും അനുഭവിക്കൂ. അടുത്ത ആഴ്ച വേറൊരു കുട്ടിയാർജിയുമായി വീണ്ടും കേൾക്കാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർജെ ക്ലാവിൽ, ആർജെ ശ്രീനിക്ക, സൈനിങ് ഓഫ്.

ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ ഫ്രം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ ആനന്ദപുരം. ഈ ആനന്ദപുരം എന്ന പേര് പോലെ തന്നെ വളരെ ആനന്ദകരമായി പഠനവും പഠിപ്പിക്കലും മറ്റ് ആക്ടിവിറ്റികളിലൂടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുകയാണല്ലേ. പാരൻസ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ, ഫുൾ ബിസി ഷെഡ്യൂളാണ്. ഇതിനിടയിൽ മഴ കാരണം പ്രതീക്ഷിക്കാത്ത കുറച്ച് ഹോളിഡേ കിട്ടിയാലോ? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഹോളിഡേ കിട്ടുമ്പോൾ ഈ ഔട്ടിങ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഫുഡും അതുപോലെ തന്നെ നല്ല ഉറക്കമായിരിക്കും. നമ്മളിൽ പലരും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ അല്ലേ. എന്നാലേ ഇതിലൊന്നും പെടാത്ത കുറച്ച് ബുദ്ധി മൈൻഡുള്ള കൂട്ടരുണ്ട്. ഗ്യാപ്പ് കിട്ടിയാൽ എന്തെങ്കിലും ബുക്കൊക്കെ എടുത്ത് വായിച്ച് അവരുടേതായ ലോകത്തേക്ക് ഇങ്ങനെ പാറിപ്പറന്ന് കിടന്നിടക്കും. സോ ഇന്നിവിടെ ബുക്സ് നമ്മുടെ റിയൽ ലൈഫിൽ വരുന്ന മാറ്റങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ഇമ്പോർട്ടൻസും എന്തൊക്കെയാണെന്നുള്ള ടിപ്സും ട്രിക്സും ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതിനായി കേട്ടുകൊണ്ടിരിക്കും മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back to My Radio 90 FM. Tips and Tricks with Teacher RJ Sharanya. ഈ പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണല്ലേ. അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സമ്മാനത്തിൻ്റെ ചോദ്യം ഇതാണ്, ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗ്. ഞാൻ ഇവിടെ ഒരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യട്ടോ, ഇത് ഏത് ഫിലിമിലെ ഡയലോഗാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നാൽ ആ ഡയലോഗ് ഒന്ന് കേട്ടാലോ.
4: ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സൗണ്ട് റിക്വയർമെന്റ്സ്
5: ഉണ്ടാവില്ലേ?
4: ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ. ശരി, അതൊക്കെ പോട്ടെ, ഒരു ഫീഡ്ബാക്ക് എങ്കിലും കിട്ടും.
6: അഭിപ്രായം പരിപാടി കഴിയുമ്പോ നിങ്ങൾ അറിഞ്ഞോളൂ.
4: അതല്ല ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, ഒരു സ്പീക്കറാണ് നമ്മൾ പാടുന്നത്, നമ്മൾ കേൾക്കണ്ടേ? നമ്മൾ പാടുന്നത് നമ്മൾ കേൾക്കണമല്ലോ.
7: നിങ്ങൾ പറഞ്ഞ എന്തിനാ കഴിഞ്ഞ ഓർത്തവന്മാരെ നിങ്ങൾ കേൾക്കണത്?
4: കേട്ടാലേ ശരിക്ക് പാടാൻ
8: പറ്റൂ. ഫീഡ്ബാക്ക് പോലും അറിയാത്ത താനൊക്കെ എവിടത്തെ സിംഗറാണോ?
3: യെസ്, ഈ മൂവി ഡയലോഗ് ഏത് ഫിലിമിലാണെന്ന് മനസ്സിലായി കാണില്ലോ അല്ലേ. എന്നാലേ ഇതിന്റെ ആൻസർ മനസ്സിൽ വെക്കാതെ ചടപടാന്ന് മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ നമ്പറായ 9072879090 നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ മറക്കരുതേ. ഒന്നുകൂടി നമ്പർ ഞാൻ പറയാം, 9072879090.

0090. ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം സെൻഡ് ചെയ്യണേ. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൊട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആജേഷ് ശരണ്യ.

ഹായ് ഹലോ പാട്ടുകൾ ശേഷം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ബുക്സിനെ കുറിച്ചാണല്ലേ. ഈ കാണാത്ത ലോകം കാണുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാന്ത്രികരാണ് കേട്ടോ ഈ പല പുസ്തകങ്ങളും. ചില എഴുത്തുകാർ പറഞ്ഞിട്ടുണ്ട്, അത്രമേൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളൊരു പുസ്തകം വായിക്കുക, അത് നിങ്ങളോട് സംസാരിക്കത്രേ. അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. എന്തൊക്കെയായിരിക്കാം പുസ്തകം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ചിന്തിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പാട്ടുകൾ കൂടി ആയാലോ? യെസ്, കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേൾക്കാം. സോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ. ഈ വാലന്റൈൻസ് ഡേക്ക് മുൻപും പിമ്പും ലവേഴ്സ് കുറേ ഡേയ്സ് പല പല പേരിൽ ആഘോഷിക്കാറുണ്ടല്ലേ. അതുപോലെ ബുക്കിനെ ബേസ് ചെയ്ത് ലവേഴ്സ് ഡേ ആഘോഷിക്കാറുണ്ടത്രേ. അതേത് ദിവസമാണെന്നറിയാവോ? ഈ ഓഗസ്റ്റ് 9 നാഷണൽ ബുക്ക് ലവേഴ്സ് ഡേ ആണ്. ബുക്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഡേ വളരെ സ്പെഷ്യൽ ഡേ ആണത്രേ. പുസ്തകങ്ങളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ വായനയുടെ മഹത്വം തിരിച്ചറിയാനുമുള്ള ഒരു ഓർപ്പെടുത്തലാണ് ഈ ദിവസം. സോ ബുക്കുകളെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ. എന്തായാലും ഈ കഥകളിലേക്ക് വരുന്നതിന് മുമ്പായി കേൾക്കാം ഒരു പിടി മനോഹരമായ ഗാനങ്ങൾ. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

யூ கைஸ் ஆர் லிசனிங் டு மை ரேடியோ 90 FM கேட்டரண்ய கோட்டுகுடாம் டிப்ஸ் ஆண்ட் ட்ரிக்ஸ் ടീച്ചർ ആർജെ ശരണ്യ. ഈ പുസ്തക സ്നേഹികൾ എപ്പോഴും പുതിയ പുസ്തകങ്ങൾ കണ്ടെത്താനും വായനയുടെ സന്തോഷം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കൂ കേട്ടോ. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലും പുസ്തകങ്ങളുടെ പ്രാധാന്യം ഒരിക്കലും കുറയുന്നില്ല കേട്ടോ. ഈ മൊബൈൽ സ്ക്രീനുകൾ കണ്ണുകളെ വല്ലാതെ ആകർഷിക്കുന്ന പോലെ തന്നെയാണ് ചില പുസ്തകങ്ങൾ മനസ്സിനെ വല്ലാതെ അട്രാക്റ്റീവ് ആക്കുന്നത്. എല്ലാവരും ദിവസവും കുറച്ച് സമയം വായിക്കാനായിട്ട് മാറ്റിവെച്ച് പുസ്തക സ്നേഹികളാവാൻ ശ്രമിക്കണം കേട്ടോ. ഒന്ന് ചോദിച്ചോട്ടെ, ഇതിൽ ആരൊക്കെയാണ് പുസ്തകങ്ങൾ വായിക്കാറുള്ളത്? ഇന്നലെ വരെ എന്തായിരുന്നു എന്നല്ല, ഇനി അങ്ങോട്ട് എന്താകുമെന്നാണല്ലോ നമ്മൾ പറയാറ്. അഥവാ വായിക്കാറില്ലെങ്കിൽ തന്നെ ഇനി അങ്ങോട്ട് ഒരു 20 മിനിറ്റെങ്കിലും നമുക്ക് പുസ്തകം വായിക്കാനായിട്ടൊന്ന് മാറ്റിവെച്ചാലോ. ഈ പുസ്തകങ്ങൾ നമ്മുടെ നിത്യ വഴികാട്ടിയും സുഹൃത്തുക്കളുമാണ്. സോ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജെ ശരണ്യ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഏ തേരയിഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ. ഒരു നല്ല പുസ്തകം നമ്മുടെ ചിന്തകൾക്ക് പുതിയ ദിശ നൽകുന്നു, അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ വായനയും ഓരോ പുതിയ അറിവാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒന്നാണ് കേട്ടോ ഈ പുസ്തകം.

മനുഷ്യരായ സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മെ വിട്ടുപോയേക്കാം. എന്നാൽ ഒരു പുസ്തകം എപ്പോഴും നമ്മുടെ അരികിലുണ്ട്. അത് നമ്മോട് സംസാരിക്കുന്നു, പുതിയ അറിവുകൾ നൽകുന്നു. നമ്മൾ എത്ര തവണ വായിച്ചാലും പുസ്തകം നമ്മോട് പരാതിപ്പെടാറേയില്ല. എങ്ങനെ ജീവിക്കണം, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. വായിക്കും തോറും പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓരോ അറിവും പുതിയ ലോകമാണ്, ഓരോ അറിവും സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സമാധാനത്തോടെ ഇരുന്ന് കുറച്ച് പാട്ടുകൾ കേട്ടാലോ? യെസ് ജസ്റ്റ് എ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ.

எஸ் வெல்கம் பேக் டு மை ரேடியோ 90 FM கேட்டறிஞ்சு கூட்டுகூடா. டிப்ஸ் ஆண்ட் ட்ரிக்ஸில் டீச்சர் ஆர்ஜி ശരണ്യ. ഇന്ന് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും നമ്മുടെ സമയം കൂടുതലായിട്ട് കവർന്നെടുക്കുന്ന കാലഘട്ടമാണല്ലേ. എന്നാലും ദിവസവും കുറച്ച് സമയം പുസ്തകത്തിനായിട്ട് മാറ്റിവെക്കാൻ മറക്കല്ലേ. അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് മൈൻഡും എനർജിയും തരുന്നുണ്ട് കേട്ടോ. പുസ്തകങ്ങൾ വായിക്കാൻ നേരമില്ലെന്ന് പരാതി പറഞ്ഞ നാം പലരുടെയും മനസ്സ് വായിക്കാൻ നേരം കണ്ടെത്തിയതാണ് കേട്ടോ സകല പരാജയങ്ങൾക്കും കാരണം. ഈ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പ്രശസ്ത കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് എത്ര ശരിയാണല്ലേ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ വായന. ഈ പുസ്തകങ്ങൾ അറിവിൻ്റെ വലിയൊരു ശേഖരമാണ് കേട്ടോ. ലോകത്തിലെ എല്ലാ വിവരങ്ങളും പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു നല്ല പുസ്തകം ഒരു നല്ല അധ്യാപകനെ പോലെയാണ്. അവ നമ്മെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും തെറ്റായ വഴികളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അതിനാൽ ചെറുപ്പം മുതലേ വായന ഒരു ശീലമാക്കണം. പുസ്തകങ്ങളുടെയും വായനകളുടെയും കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം കുറച്ച് പാട്ടുകൾക്ക് ശേഷം. സോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജി ശരണ്യ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ. ദെൻ ബുക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണല്ലേ പറഞ്ഞു വന്നത്. ഒരു നല്ല പുസ്തകം ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുന്ന ഒരു സുഹൃത്താണ് കേട്ടോ. ഈ വിജയിച്ച നിരവധി വ്യക്തികളുടെ ജീവിതം പരിശോധിച്ചാൽ അവർക്കൊരു പൊതു സ്വഭാവം കാണാം. എന്താണെന്നറിയണ്ടേ? ഈ വായനയോടുള്ള സ്നേഹം. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലും കാണും കേട്ടോ ഇത്തരക്കാർ. ഈ പുസ്തകങ്ങളെ കൂടെ കൂട്ടിയാൽ ജീവിതത്തിൽ നമുക്കൊരിക്കലും തോറ്റുപോകേണ്ടി വരില്ല കേട്ടോ. ഈ ചിന്തകളെ പോസിറ്റീവായി നിലനിർത്താൻ വായന വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുസ്തകങ്ങൾ ഒരിക്കലും നമ്മെ ബോറടിപ്പിക്കാറില്ല. ഒരു പുസ്തകം കയ്യിലെടുത്ത് പേജുകൾ മറിച്ച് വായിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. പുസ്തകങ്ങൾ പലപ്പോഴും മനുഷ്യരെക്കാൾ വിവേകത്തോടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും തുറക്കാൻ കഴിയുന്ന ഒരൊറ്റ ഒരു സമ്മാനമേ ഉള്ളൂ, അത് പുസ്തകമാണ്. അത് നമ്മളെല്ലാവരും ഓർത്തുകൊള്ളുക. സോ പുസ്തകങ്ങളെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ.

ഓക്കെ, നല്ല മനോഹരമായ പാട്ടുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിരികയാണ്. സോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർജി ശരണ്യ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഈ സമയത്ത് ഞാൻ ഓർത്തു പോവാണ് കേട്ടോ. വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത്. ആ വലിയ സ്വപ്നങ്ങൾക്ക് ശക്തി പകരുന്നത് നല്ല പുസ്തകങ്ങളാണ്. ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു പുതിയ ലോകത്തിൻ്റെ വാതിൽ തുറക്കുന്ന പോലെയാണ് കേട്ടോ. സോ പുതിയ പുതിയ അറിവുകളും നേട്ടങ്ങളും കൈവരിക്കുന്നതിൽ ബുക്സും മെയിൻ ഒരു ഫാക്ടറാണ് കേട്ടോ. പുസ്തകമില്ലാത്തൊരു മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് പല കവികളും പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയിൽ വായനയ്ക്ക് മാത്രമായി നീക്കി വയ്ക്കാവുന്ന 8-ാമത്തെ ദിവസം ചേർക്കുന്നത് ഒരു തികച്ചും ന്യായമായ കാര്യമാണല്ലേ. പുസ്തകങ്ങളിലെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ.

ഹലോ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓഗസ്റ്റ് 9 നാഷണൽ ബുക്ക് ലവേഴ്സ് ഡേ ആണല്ലേ. ഈ നാഷണൽ ബുക്ക്സ് ലവേഴ്സ് ഡേ ബേസ് ചെയ്ത് നമുക്കൊരു പുസ്തകം വായിക്കാൻ തുടങ്ങിയാലോ? അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് പുസ്തകങ്ങളൊക്കെ സമ്മാനിക്കാം, നല്ല നല്ല ഗ്രന്ഥശാലകളൊക്കെ സന്ദർശിക്കാം, നമുക്ക് വായന ഒരുപാട് സ്നേഹിക്കാം. ഈ പുസ്തകങ്ങളെ മൗനഗുരുക്കന്മാരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പല കവികളും. ഒരു നല്ല പുസ്തകം നമ്മെ നല്ല മനുഷ്യരാക്കി തീർക്കുന്നുണ്ട്. ഒരു നല്ല മനുഷ്യരാണ് കേട്ടോ ഒരു സമൂഹത്തിൻ്റെ വിജയവും. നമ്മൾ സെലക്ട് ചെയ്യുന്ന ബുക്ക് ബേസ് ചെയ്തിരിക്കും ഓരോരുത്തരുടെയും ക്യാരക്ടർ. ആസ് ലൈക്ക് ഈ ക്യാരക്ടർ ആർക്കും ദോഷമില്ലാതിരിക്കാനായിട്ട് നാം പലപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ ബുക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ബുക്ക് വായിക്കാനായിട്ട് കുറച്ച് സമയം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാമല്ലേ. ബുക്സിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ.

0: வெல்கம் பேக் டு மை ரேடியோ 90 FM. டிப்ஸ் ஆண்ட் ட்ரிக்ஸில் டீச்சர் RJ ശരണ്യ. ഈ പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണല്ലേ. അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സമ്മാനത്തിൻ്റെ ചോദ്യം ഇതാണ്, ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗ്. ഞാനിവിടെ ഒരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യട്ടോ, ഇത് ഏത് ഫിലിമിലെ ഡയലോഗാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നാൽ ആ ഡയലോഗ് ഒന്ന് കേട്ടാലോ.
1: ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സൗണ്ട് റിക്വയർമെന്റ്സ്
2: ഉണ്ടാവില്ലേ?
1: ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ.
3: ശരി,
1: അതൊക്കെ പോട്ടെ, ഒരു ഫീഡ്ബാക്ക് എങ്കിലും കിട്ടും.
4: അഭിപ്രായം പരിപാടി കഴിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞോളൂ.
1: അതല്ല ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, ഒരു സ്പീക്കറാണ് നമ്മൾ പാടുന്നത്, നമ്മൾ കേൾക്കണ്ടേ? നമ്മൾ പാടുന്നത് നമ്മൾ കേൾക്കണമല്ലോ.
5: നിങ്ങൾ കേട്ടാലേ
1: ശരിക്ക് പാടാൻ
6: പറ്റൂ. ഫീഡ്ബാക്ക് പോലും അറിയാത്ത താനൊക്കെ എവിടത്തെ സിംഗറാണോ?
0: യെസ്, ഈ മൂവി ഡയലോഗ് ഏത് ഫിലിമിലാണെന്ന് മനസ്സിലായി കാണല്ലോ അല്ലേ. എന്നാലേ ഇതിന്റെ ആൻസർ മനസ്സിൽ വെക്കാതെ ചടപടാന്ന് മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ നമ്പറായ 9072879090 നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ മറക്കരുതേ. ഒന്നുകൂടി നമ്പർ ഞാൻ പറയാം, 9072879090. ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം സെൻഡ് ചെയ്യണേ. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 6 5 6 3 4 1 4 5 4 8 9 2 1 5 2 7 3 7 2.
2: Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukuna.

നല്ല അടിപൊളി സോങ്ങുകളായിരുന്നു അല്ലേ? നിങ്ങളെപ്പോലെ ഞാൻ എങ്ങനെ ആസ്വദിച്ചിരുന്ന് സമയം പോയതറിഞ്ഞേയില്ല. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശരണ്യ. ഈ പുസ്തകങ്ങളെ സ്നേഹിക്കാനും വായനയുടെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയാനും എല്ലാവരെയും പ്രചോദിപ്പിക്കാനുള്ള ദിനമാണ് കേട്ടോ ഈ നാഷണൽ ബുക്ക് ലവേഴ്സ് ഡേ. ഈ ഡേ ബേസ് ചെയ്ത് നമുക്കൊരു പ്രതിജ്ഞ എടുത്താലോ? ദിവസവും കുറച്ച് സമയമെങ്കിലും വായനയ്ക്കായിട്ട് മാറ്റിവെക്കാം. ഇന്നത്തെ വായനയാണ് നാളത്തെ വിജയം. പുസ്തകങ്ങൾ വെറും അച്ചടിച്ച കടലാസുകൾ മാത്രമല്ല, അവ ജീവിതത്തിൻ്റെ വഴിക്കാട്ടികളും കൂടിയാണ്. ഒരു നല്ല പുസ്തകം വായിക്കുന്നത് ഒരു നല്ല യാത്രയ്ക്ക് തുല്യമാണെന്ന് എമ്മ ഗെല്ലിഫോർഡ് പറഞ്ഞത് എത്ര ശരിയാണല്ലേ. ഒരു നല്ല പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിലിറങ്ങി ചെല്ലുമ്പോൾ നാം അറിയാതെ തന്നെ അതിലോരോ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അതിലെ സാഹചര്യങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഏകാന്തതയും സമയം പോകുന്നത് അറിയാറേയില്ല. യെസ്, ഇവിടെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചപ്പോൾ സമയം തീരാറായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഇന്ന് മുതൽ 20 മിനിറ്റെങ്കിലും ബുക്സ് വായിക്കാനായിട്ട് സമയം കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ടിപ്സ് ആൻഡ് ട്രിക്സുമായി മറ്റൊരു ടീച്ചർ RJ ആയിരിക്കും ജോയിൻ ചെയ്യുക. സോ എല്ലാവർക്കും ഹാപ്പി നാഷണൽ ബുക്ക് ലവേഴ്സ് ഡേ. ദിസ് ഇസ് ടീച്ചർ RJ സൂപ്പർ ശരണ്യ ഫ്രം സെൻറ് ജോസഫ് പബ്ലിക് സ്കൂൾ ആനന്ദപുരം, സൈനിങ് ഓഫ് ഫ്രം ടിപ്സ് ആൻഡ് ട്രിക്സ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ദെൻ ബൈ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: இந்த நம்பர் ஒன் நம்பர் டூ எல்லாம் பாப்ப விளையாட்டு.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, Prime Academy for General Education.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 892

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
4: പൾട്ടി പക് റെഡർ ല ഉടന പൾത്തെ വർൾഡ് മൊത്തം അർല ഉടന പിസ്തെ പിസിറ് കൽപ്പി പെർല ഉടന.

0: എൻ്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളി.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 6 5 6 3 4 1 4 5 4 8 9 2 1 5 2 7 3 7 2.
2: Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukuda.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: Don't.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukuda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അതിനുള്ള

2 minutes.

ട്യൂഷൻസ്.

ಮಧುಮೇ ಸುಗ್ರೀವೋ ಬಿರುಲೆ ಎಲ್ಲ ಮುನ್ನದಾಗಬಹುದು.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.